0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 16 ഞായറാഴ്ച ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പലസ്തീൻ പൌരന്മാർക്കെതിരായ അക്രമം അവസാനിപ്പിക്കുക, പാപ്പ. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. ഓഗസ്റ്റ് മാസം 16 നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥന വേളയിലാണ് അക്രമം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചത്. പാപ്പായുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരെ ആവർത്തിച്ചുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ദ്വിരാഷ്ട്ര പരിഹാരം മുൻപോട്ടു കൊണ്ടുപോകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര പ്രാധാന്യത്തോടെ ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ സംസ്ഥാനത്തെ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിനടുത്തുള്ള കുസ്ര എന്ന ഗ്രാമത്തിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൌരന്മാർക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുവാൻ തീവ്രവാദ കുടിയേറ്റക്കാർ സംഘടിത ശ്രമം നടത്തുകയാണ്. പ്രത്യാശയുടെ അടയാളങ്ങളായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, യുവജനങ്ങളോട് പാപ്പ. 3 മെക്സിക്കൻ ദേശീയ യുവജന ദിനം ഓഗസ്റ്റ് മാസം 15-16 മൊന്തെറയിൽ വെച്ച് നടത്തപ്പെട്ടു. സംഗമത്തിൽ പങ്കെടുക്കുന്നവരെയും സംഘാടകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സന്ദേശം നൽകി. വിശ്വാസത്തിന്റെ പ്രയാണത്തിലായിരിക്കുന്ന യുവജനങ്ങൾക്ക് തന്റെ സന്ദേശം കൈമാറുന്നതിനുള്ള സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:27 തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകുക, കാരണം നിങ്ങൾ എന്നോടൊപ്പമാണ് എന്ന സംഗമത്തിന്റെ പ്രമേയം പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തോട് ചേർന്ന് വിശുദ്ധി കൈവരിക്കാനുള്ള ജീവിത ലക്ഷ്യം ലോകത്തെ കാണിക്കുവാനുള്ള അവസരമാണ് ഇതെന്ന് എടുത്തു പറയുകയും ചെയ്തു. അക്രമങ്ങളും നിസ്സംഗതയും അർത്ഥശൂന്യതയുമെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുക എന്നതാണ് ഏറെ പ്രധാനമെന്നും അപ്രകാരം ജീവിതത്തിൽ നൽകുന്ന സാക്ഷ്യം കൊണ്ടു മാത്രമേ ലോകം അവനിൽ വിശ്വസിക്കുകയുള്ളൂ എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ക്രിയാത്മകവും ആവശ്യമായതും തിരിച്ചറിയുവാൻ നിശബ്ദതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. മരണത്തിന്മേൽ സ്നേഹം നേടിയ വിജയമാണ് വിശുദ്ധ അഗാത്തയുടെ ജീവിതം. കർദിനാൾ പിയത്രോ പരോളിൻ. 3 ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വംശജയായിരുന്ന വിശുദ്ധ അഗാത്തയുടെ തിരിശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് സിസിലിയയിലെ കത്താനിയയിൽ 1126 ഓഗസ്റ്റ് മാസം 17 എത്തിച്ചതിന്റെ 9th വാർഷികാഘോഷങ്ങൾ സിസിലിയയിൽ നടക്കുന്നു. തദവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം 16 സിസിലിയയിലെ അച്ചി കസ്തെല്ലോയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ നേതൃത്വം വഹിച്ചു. ക്രിസ്തുവുമായുള്ള ആഴമായ ഐക്യമാണ് വിശുദ്ധ അഗാത്തയ്ക്ക് കരുത്തു നൽകിയതെന്ന് കർദിനാൾ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അധികാരത്തിന്റെ ഭീഷണികൾക്കോ വാഗ്ദാനങ്ങൾക്കോ മുൻപിൽ വഴങ്ങുവാൻ ആ കരുത്ത് അവളെ അനുവദിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസം പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ അതിജീവിക്കുവാനുള്ള പുതിയൊരു കരുത്തും സാന്നിധ്യവുമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ലിയോ 14 പാപ്പ അയച്ച സന്ദേശത്തിൽ വിശുദ്ധ അഗാത്തയുടെ രക്തസാക്ഷിത്വം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്ന് എടുത്തു പറഞ്ഞു. അക്രമത്തിന്മേൽ കൃപയും ഭയത്തിന്മേൽ വിശ്വാസവും മരണത്തിന്മേൽ സ്നേഹവും നേടിയ വിജയമാണ് വിശുദ്ധയുടെ ജീവിതമെന്നും പാപ്പയുടെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തത്തിന്റെ ഇരുളിലും ദൈവം പുതിയ പ്രഭാതം കൊണ്ടുവരും, പ്രത്യാശയോടെ ഇന്തോനേഷ്യൻ മെത്രാൻ. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 53 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 5,900-ലധികം ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്തു. ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച റുട്ടെങ് രൂപതയുടെ മെത്രാൻ സിപ്രിയാനസ് ഹോർമാറ്റ് വത്തിക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കവെ, ഭൂകമ്പത്തിന്റെ ഇരുളിൽ ദൈവം തീർച്ചയായും ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്നും എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 16 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തേൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്രത്തിൽ വെച്ചു നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികൾക്കായി പങ്കുവച്ച സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 20 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. പാപ്പ ഇപ്രകാരം പറഞ്ഞു.
1: Cari fratelli e sorelle, buona domenica. Ieri abbiamo contemplato la Vergine Maria nel suo indissolubile rapporto con il Figlio. Nemmeno la morte ha potuto interrompere quella comunione di anima e corpo che è vita eterna. Ogni domenica ci ricorda che la stessa pienezza è riservata a chi segue Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ. ഇന്നലെ കന്യകാ മറിയത്തിന് തന്റെ പുത്രനുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആ നിത്യമായ കൂട്ടായ്മയെ തകർക്കുവാൻ മരണത്തിന് പോലും സാധിച്ചില്ല. യേശുവിനെ അനുഗമിക്കുന്നവർക്കായി ഇതേ പൂർണ്ണത കാത്തുവച്ചിട്ടുണ്ടെന്ന് ഓരോ ഞായറാഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ഉത്ഥാനം കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, മറിച്ച് നമ്മെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ജീവനാണ്. ആരാധനക്രമത്തിൽ ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷത്തിലെ കാനാൻകാരി സ്ത്രീ ഇത് തെളിയിക്കുന്നു. അവിടുത്തെ ജനതയിൽപ്പെട്ടവളല്ലെങ്കിലും അന്യദേശത്ത് താമസിക്കുന്നവളാണെങ്കിലും അവിടുത്തെ ഒരു ശിഷ്യയെപ്പോലെ പിന്തുടർന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുവാൻ അവൾ നിർബന്ധപൂർവം ശ്രമിക്കുന്നു. അവർ മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. എങ്കിലും രഹസ്യാത്മകമായി അവളിൽ വിശ്വാസം ഇതിനകം ഉദിച്ചിരുന്നു. അവൾ തനിക്കുവേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പീഡിതയായ മകൾക്കുവേണ്ടിയുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മിശിഹായായി താൻ തിരിച്ചറിയുന്ന യേശുവിൽ അവൾ വിശ്വസിക്കുന്നു. ഈ സ്ത്രീ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ സുവിശേഷകൻ മറച്ചുവെക്കുന്നില്ല. ശിഷ്യന്മാർ അവളെ ഒരു ശല്യമായി കാണുന്നു. യേശു പോലും അവളുടെ അപേക്ഷകളെ പ്രതിരോധിക്കുന്നു. വാസ്തവത്തിൽ ഗുരു ആ പ്രദേശത്തേക്ക് പിൻവാങ്ങിയിരുന്നു. മറ്റു സന്ദർഭങ്ങളിൽ എന്ന പോലെ പ്രാർത്ഥിക്കുവാനും തന്റെ ശിഷ്യരെ പരിശീലിപ്പിക്കുവാനുമായി ഒരു വിജനമായ സ്ഥലം അവിടുന്ന് തേടുകയായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. എന്നിരുന്നാലും ആ നിമിഷം അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ചു ധ്യാനിക്കുമ്പോൾ താൻ കാണുന്നതിലും കേൾക്കുന്നതിലും സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്ന യേശുവിന്റെ അനുസരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ അവിടുന്ന് അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇന്നും സഭയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ആശ്ചര്യപ്പെടുവാനും നിശ്ചിത അതിരുകൾക്കപ്പുറം ക്രിസ്തുവിന്റെ സമാധാനം അറിയിക്കുവാനും സാധിക്കും. മനസ്സാക്ഷിയുടെ രഹസ്യാത്മകതയിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാൽ അവിടുത്തെ ദൗത്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ കണ്ടുമുട്ടലിലും നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നവയിൽ പോലും ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ നാം ചെവികൊടുക്കുകയും കണ്ണുകളും ഹൃദയവും തുറക്കുകയും വേണം. കാനാൻകാരി സ്ത്രീയിൽ നിന്നും നാം വിനയവും നിശ്ചയദാർഢ്യവും പഠിക്കുന്നു. അവളുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മേശ എല്ലാവർക്കുമായി ഒരുക്കിയിട്ടുണ്ടെന്നും ആർക്കും അപ്പക്കഷ്ണങ്ങൾ മാത്രമല്ല നീക്കിവച്ചിട്ടുള്ളതെന്നും നാം പഠിക്കുന്നു. കാരണം ഓരോരുത്തർക്കും പിതാവിന്റെ അടുക്കൽ അവരവരുടെ സ്ഥാനമുണ്ട്. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ അനേകം മക്കളുടെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും തടസ്സങ്ങളും അസഹനീയമായി മാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനം തേടുന്ന കഷ്ടത അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നാം യേശുക്രിസ്തുവിന്റെ സഭയാണ്. നമ്മുടെ അമ്മയായ മറിയത്തോട് നമുക്കായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കാം. അവളുടെ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തവും നവീനവുമായ സ്തോത്രഗീതം, അതായത് മഞ്ഞീഫിക്കാത്ത്, ഒഴുകുന്നു. യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ ദൃഷ്ടിയോടെ കാണുന്നവരുടെ ഗാനമാണിത്. അതിനാൽ അവർ പ്രത്യാശ കൈവിടാതെ സ്നേഹപൂർവം സേവനം ചെയ്യുന്നു.
1: Dalle sue labbra sgorga l'inno più forte e innovatore che sia mai stato pronunciato, il Magnificat. È il canto di chi vede ormai la realtà con lo sguardo di Dio e per questo non perde la speranza e opera nella carità.
0: പാപ്പായുടെ ഈ സന്ദേശത്തെ തുടർന്ന് മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, nunciavit Mariae.
2: E concerti de Spiritu Santo.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: ut digne officiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, recum aeternam dona eis Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Es hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater, Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ, പ്രത്യേകിച്ചും മധ്യപൂർവേഷ്യയിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അക്രമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി ഏവരും യത്നിക്കണമെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ബിനോജ് മുള്ളവരിക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നടത്തിയ മധ്യാന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പലസ്തീൻ പൌരന്മാർക്കെതിരായ അക്രമം അവസാനിപ്പിക്കുക, പാപ്പ. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. ഓഗസ്റ്റ് മാസം 16-ാം തീയതി നടത്തിയ മധ്യാന പ്രാർത്ഥനാവേളയിലാണ് അക്രമം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചത്. പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരെ ആവർത്തിച്ചുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ദ്വിരാഷ്ട്ര പരിഹാരം മുൻപോട്ടു കൊണ്ടുപോകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര പ്രാധാന്യത്തോടെ ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ സംസ്ഥാനത്തെ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിനടുത്തുള്ള കുസ്ര എന്ന ഗ്രാമത്തിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൌരന്മാർക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുവാൻ തീവ്രവാദ കുടിയേറ്റക്കാർ സംഘടിത ശ്രമം നടത്തുകയാണ്. പ്രത്യാശയുടെ അടയാളങ്ങളായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, യുവജനങ്ങളോട് പാപ്പ. 3-ാമത് മെക്സിക്കൻ ദേശീയ യുവജന ദിനം ഓഗസ്റ്റ് മാസം 15-16 തീയതികളിൽ മൊന്തെറയിൽ വെച്ച് നടത്തപ്പെട്ടു. സംഗമത്തിൽ പങ്കെടുക്കുന്നവരെയും സംഘാടകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. വിശ്വാസത്തിന്റെ പ്രയാണത്തിലായിരിക്കുന്ന യുവജനങ്ങൾക്ക് തന്റെ സന്ദേശം കൈമാറുന്നതിനുള്ള സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങളും സാക്ഷ്യം നൽകുക, കാരണം നിങ്ങൾ എന്നോടൊപ്പമാണ് എന്ന സംഗമത്തിന്റെ പ്രമേയം പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തോട് ചേർന്ന് വിശുദ്ധി കൈവരിക്കാനുള്ള ജീവിത ലക്ഷ്യം ലോകത്തെ കാണിക്കുവാനുള്ള അവസരമാണ് ഇതെന്ന് എടുത്തു പറയുകയും ചെയ്തു. അക്രമങ്ങളും നിസ്സംഗതയും അർത്ഥശൂന്യതയുമെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുക എന്നതാണ് ഏറെ പ്രധാനമെന്നും, അപ്രകാരം ജീവിതത്തിൽ നൽകുന്ന സാക്ഷ്യം കൊണ്ടുമാത്രമേ ലോകം അവനിൽ വിശ്വസിക്കുകയുള്ളൂ എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ക്രിയാത്മകവും ആവശ്യമായതും തിരിച്ചറിയുവാൻ നിശബ്ദതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. മരണത്തിന്മേൽ സ്നേഹം നേടിയ വിജയമാണ് വിശുദ്ധ അഗാത്തയുടെ ജീവിതം. കർദിനാൾ പിയത്രോ പരോളിൻ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വംശജയായിരുന്ന വിശുദ്ധ അഗാത്തയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് സിസീലിയയിലെ കത്താനിയയിൽ 1126 ഓഗസ്റ്റ് മാസം 17-ാം തീയതി എത്തിച്ചതിന്റെ 9-ാം ശതാബ്ദി വാർഷികാഘോഷങ്ങൾ സിസിലിയയിൽ നടക്കുന്നു. തദവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം 16-ാം തീയതി സിസിലിയയിലെ അച്ചി കസ്തെല്ലോയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ നേതൃത്വം വഹിച്ചു. ക്രിസ്തുവുമായുള്ള ആഴമായ ഐക്യമാണ് വിശുദ്ധ അഗാത്തയ്ക്ക് കരുത്തു നൽകിയതെന്ന് കർദിനാൾ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അധികാരത്തിന്റെ ഭീഷണികൾക്കോ വാഗ്ദാനങ്ങൾക്കോ മുൻപിൽ വഴങ്ങുവാൻ ആ കരുത്ത് അവളെ അനുവദിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസം പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ അതിജീവിക്കുവാനുള്ള പുതിയൊരു കരുത്തും സാന്നിധ്യവുമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ അയച്ച സന്ദേശത്തിൽ വിശുദ്ധ അഗാത്തയുടെ രക്തസാക്ഷിത്വം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്ന് എടുത്തു പറഞ്ഞു. അക്രമത്തിന്മേൽ കൃപയും ഭയത്തിന്മേൽ വിശ്വാസവും മരണത്തിന്മേൽ സ്നേഹവും നേടിയ വിജയമാണ് വിശുദ്ധയുടെ ജീവിതമെന്നും പാപ്പയുടെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തത്തിന്റെ ഇരുളിലും ദൈവം പുതിയ പ്രഭാതം കൊണ്ടുവരും, പ്രത്യാശയോടെ ഇന്തോനേഷ്യൻ മെത്രാൻ. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 53 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 5,900-ലധികം ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്തു. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച റുട്ടെങ് രൂപതയുടെ മെത്രാൻ സിപ്രിയാനസ് ഹൊർമാറ്റ് വത്തിക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കവെ, ഭൂകമ്പത്തിന്റെ ഇരുളിൽ ദൈവം തീർച്ചയായും ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്നും എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 16 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തേൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്രത്തിൽ വെച്ചു നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികൾക്കായി പങ്കുവച്ച സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം ഇരുപതാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. പാപ്പ ഇപ്രകാരം പറഞ്ഞു.
1: Ieri abbiamo contemplato la Vergine Maria nel suo indissolubile rapporto con il Figlio.

0: ഉന്നത കാത്തുവച്ചിട്ടുണ്ടെന്ന് ഓരോ ഞായറാഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ഉത്ഥാനം കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, മറിച്ച് നമ്മെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ജീവനാണ്. ആരാധനക്രമത്തിൽ ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷത്തിലെ കാനാൻകാരി സ്ത്രീ ഇത് തെളിയിക്കുന്നു. അവിടുത്തെ ജനതയിൽപ്പെട്ടവളല്ലെങ്കിലും അന്യദേശത്ത് താമസിക്കുന്നവളാണെങ്കിലും അവിടുത്തെ ഒരു ശിഷ്യയെപ്പോലെ പിന്തുടർന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുവാൻ അവൾ നിർബന്ധപൂർവം ശ്രമിക്കുന്നു. അവർ മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. എങ്കിലും രഹസ്യാത്മകമായി അവളിൽ വിശ്വാസം ഇതിനകം ഉദിച്ചിരുന്നു. അവൾ തനിക്കുവേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പീഡിതയായ മകൾക്കുവേണ്ടിയുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മിശിഹായായി താൻ തിരിച്ചറിയുന്ന യേശുവിൽ അവൾ വിശ്വസിക്കുന്നു. ഈ സ്ത്രീ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ സുവിശേഷകൻ മറച്ചുവെക്കുന്നില്ല. ശിഷ്യന്മാർ അവളെ ഒരു ശല്യമായി കാണുന്നു. യേശു പോലും അവളുടെ അപേക്ഷകളെ പ്രതിരോധിക്കുന്നു. വാസ്തവത്തിൽ ഗുരു ആ പ്രദേശത്തേക്ക് പിൻവാങ്ങിയിരുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ എന്ന പോലെ പ്രാർത്ഥിക്കുവാനും തന്റെ ശിഷ്യരെ പരിശീലിപ്പിക്കുവാനുമായി ഒരു വിജനമായ സ്ഥലം അവിടുന്ന് തേടുകയായിരുന്നുവെന്ന് നമുക്കൂഹിക്കാം. എന്നിരുന്നാലും ആ നിമിഷം അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ താൻ കാണുന്നതിലും കേൾക്കുന്നതിലും സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്ന യേശുവിന്റെ അനുസരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ അവിടുന്ന് അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇന്നും സഭയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ആശ്ചര്യപ്പെടുവാനും നിശ്ചിത അതിരുകൾക്കപ്പുറം ക്രിസ്തുവിന്റെ സമാധാനം അറിയിക്കുവാനും സാധിക്കും. മനസ്സാക്ഷിയുടെ രഹസ്യാത്മകതയിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാൽ അവിടുത്തെ ദൗത്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ കണ്ടുമുട്ടലിലും നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നവയിൽ പോലും ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ നാം ചെവി കൊടുക്കുകയും കണ്ണുകളും ഹൃദയവും തുറക്കുകയും വേണം. കാനാൻകാരി സ്ത്രീയിൽ നിന്നും നാം വിനയവും നിശ്ചയദാർഢ്യവും പഠിക്കുന്നു. അവളുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മേശ എല്ലാവർക്കുമായി ഒരുക്കിയിട്ടുണ്ടെന്നും ആർക്കും അപ്പക്കഷ്ണങ്ങൾ മാത്രമല്ല നീക്കിവച്ചിട്ടുള്ളതെന്നും നാം പഠിക്കുന്നു. കാരണം ഓരോരുത്തർക്കും പിതാവിന്റെ അടുക്കൽ അവരവരുടെ സ്ഥാനമുണ്ട്. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ അനേകം മക്കളുടെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും തടസ്സങ്ങളും അസഹനീയമായി മാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനം തേടുന്ന കഷ്ടത അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നാം യേശുക്രിസ്തുവിന്റെ സഭയാണ്. നമ്മുടെ അമ്മയായ മറിയത്തോട് നമുക്കായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കാം. അവളുടെ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തവും നവീനവുമായ സ്തോത്രഗീതം, അതായത് മഞ്ഞീഫിക്കാത്ത്, ഒഴുകുന്നു. യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ ദൃഷ്ടിയോടെ കാണുന്നവരുടെ ഗാനമാണിത്. അതിനാൽ അവർ പ്രത്യാശ കൈവിടാതെ സ്നേഹപൂർവം സേവനം ചെയ്യുന്നു.
1: A Maria nostra madre chiediamo di intercedere per noi. Dalle sue labbra sgorga l'inno più forte e innovatore che sia mai stato pronunciato, il Magnificat. È il canto di chi vede ormai la realtà con lo sguardo di Dio e per questo non perde la speranza e opera nella carità.
0: പാപ്പായുടെ ഈ സന്ദേശത്തെ തുടർന്ന് മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, nunziavit Mariae.
2: Et concepit de Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce Ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: ora pro nobis, Sancte Dei.

0: Dei Genetrix,
1: udine facciamo promissioni vos Christi.
0: Oremus. Gratiam tuam quesumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi Filii tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
1: Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Pro fidelibus defunctis, recum aeternam dona eis Domine,
1: et lux perpetua luceat eis.
0: Requiescant in pace.
1: Amen.
0: Dominus vobiscum,
1: et cum spiritu tuo,
0: sit nomen Domini benedictum,
1: es hoc nunc et usque in saeculum.
0: Adiutorium nostrum in nomine Domini,
1: qui fecit caelum et terram.
0: Benedicat vos omnipotens Deus, Pater, Filius, et Spiritus Sanctus.
1: Amen.
2: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ, പ്രത്യേകിച്ചും മധ്യപൂർവേഷ്യയിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അക്രമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി ഏവരും യത്നിക്കണമെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ബിനോജ് മുള്ളവരിക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. സിംബാബ്വേയിലെ കരീബ തടാകത്തിലുണ്ടായ ദാരുണമായ ഫെറി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥനകൾ നേർന്നും അവരുടെ ബന്ധുമിത്രാദികൾക്ക് അനുശോചനമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ കരീബ ടൗണിൽ നിന്ന് ചലാല മത്സ്യബന്ധന പ്രദേശത്തേക്ക് പോയ ബോട്ടുമറിഞ്ഞ് 18 കുട്ടികളുൾപ്പെടെ 80-ൽപരം ആളുകൾ മരണമടഞ്ഞ സംഭവത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ദുരന്തബാധിതർക്ക് പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയത്. ഈ ദുരിതവാർത്തയിൽ പാപ്പ ദുഃഖിതനാണെന്ന് എഴുതിയ കർദിനാൾ പരോളിൻ, സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ പാപ്പ ദൈവകരുണയ്ക്കു മുന്നിൽ സമർപ്പിക്കുന്നുവെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അനുശോചനമറിയിക്കുന്നുവെന്നും എഴുതി. അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ നടപടികളിലും ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ അധികാരികൾക്കും അടിയന്തര സേവന പ്രവർത്തകർക്കും പരിശുദ്ധപിതാവ് തന്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തു. കടുത്ത കാറ്റും 40-ൽ വർഷം പഴക്കമുള്ള ഫെറിക്ക് താങ്ങാനാകുന്നതിലപ്പുറം ആളുകളും ഉണ്ടായതിനാലാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിയും ഐക്യദാർഢ്യമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ പ്രകൃതി ദുരന്തത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 135 പേർക്ക് പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ച പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് എന്റെ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പൌലൂസ് ബൂദി ക്ലേഡനയച്ച ഈ സന്ദേശത്തിലൂടെ ഭൂമികുലുക്കത്തിന്റെ ഇരകൾക്ക് സഹായമെത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സഭാ സാമൂഹിക നേതൃത്വങ്ങൾക്ക് തന്റെ പിന്തുണയും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു. കിഴക്കൻ നൂസ തെങ്കാര പ്രദേശത്തുണ്ടായ ഈ ഭൂകമ്പത്തിൽ ഏതാണ്ട് 13,000-ത്തോളം ആളുകളെങ്കിലും ഭവനരഹിതരായതായും 900-ത്തോളം വീടുകൾ തകർന്നതായും 500-നടുത്ത് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. 87 സ്കൂളുകളെയും 18 ആശുപത്രികളെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. സംഭവത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സുമാത്ര ദ്വീപിൽ 6.9 തീവ്രതയുള്ള ഒരു ഭൂമികുലുക്കവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് കത്താനിയയിലേക്ക് മാറ്റിയതിന്റെ 9-ാം ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യബലിയർപ്പണവേളയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നൽകേണ്ടി വന്ന വിശുദ്ധയുടെ ജീവിത മാതൃക ഉയർത്തിക്കാട്ടിയ അദ്ദേഹം, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കത്താനിയയുടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല വിശുദ്ധ അഗതയുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ, വിശുദ്ധരെ ചരിത്രസ്മാരകങ്ങളായി കാണരുതെന്നും അവരുടെ വിശുദ്ധി ഇന്നും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ജനിപ്പിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചു. രക്തം ചിന്തിയുള്ളത് മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയുള്ള രക്തരഹിത രക്തസാക്ഷിത്വവും വിശ്വാസസാക്ഷ്യമാണെന്ന് കർദിനാൾ പരോളിൻ ഓർമ്മിപ്പിച്ചു. നൂറുകണക്കിന് ജീവനുകളെടുത്ത ശക്തമായ ഭൂകമ്പബാധയുടെ ഇരകൾക്കായി പ്രാർത്ഥനകളുമായി കൊളംബിയയിലെ കത്തോലിക്കാ സഭ. പ്രാദേശിക മിത്രാൻ സമിതിയുടെ ആഹ്വാനമനുസരിച്ച് 16 ഞായറാഴ്ച രാജ്യത്തെ കത്തോലിക്കാ വിശ്വാസികൾ ദേശീയ പ്രാർത്ഥനാ ദിനമാചരിച്ചു. 10 ഓഗസ്റ്റ് പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ വൻ ഭൂമികുലുക്കത്തിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് 295 പേരെങ്കിലും മരണമടഞ്ഞിരുന്നു. 143 പേരെ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല. ഏതാണ്ട് 54,000 കുടുംബങ്ങളെ ഈ ദുരിതം ബാധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാദേശിക കത്തോലിക്ക സഭയും കാരിത്താ സംഘടനയും സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

103-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള 103-ാം സങ്കീർത്തനം കൃതജ്ഞതയുടെ ഒരു ഗീതമായും, എന്നാൽ അതേസമയം തന്റെ ശ്രോതാക്കൾക്ക് താക്കീത് നൽകുന്ന ദാവീദിന്റെ വിധികീർത്തനമായും കരുതപ്പെടുന്നു. തനിക്കു ലഭിച്ച നന്മകൾക്കായി ദൈവത്തിനു നന്ദി പറയുന്ന സങ്കീർത്തകൻ തുടർന്ന് ദൈവജനത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കാരുണ്യം വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യന്റെ ബലഹീനതകളും പാപങ്ങളും അതിനേക്കാൾ വലുതായ ദൈവത്തിന്റെ കാരുണ്യവും ഒക്കെ ഇതിൽ ഇതിവൃത്തമാകുന്നുണ്ട്. ദൈവദൂതരെയും കർത്താവിന്റെ ദാസരെയും സൃഷ്ടികളേവരെയും തന്റെ ആത്മാവിനെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ ഗീതം അവസാനിപ്പിക്കുന്നത്. താൻ തിരഞ്ഞെടുത്തവരുടെ എല്ലാ കുറവുകളിലും വീഴ്ചകളിലും അവരോട് വിശ്വസ്തത കൈവിടിയാത്ത, അവരെ തന്നോട് ചേർത്തു നിർത്തുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റേത്. ഈ സ്നേഹം തിരിച്ചറിയാനും അവനോട് ചേർന്നു നിൽക്കാനുമുള്ള ഒരു വിളിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. സ്വന്തം ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്താനാകുന്ന ഏതൊരു മനുഷ്യനും തന്നിൽ തന്നെ കണ്ടെത്താനാവുന്ന ചില രംഗങ്ങളാണ് ഈ സങ്കീർത്തന വരികളിൽ ദാവീദ് എഴുതിവെക്കുന്നത്. ദൈവസ്നേഹവും കരുണയും തിരിച്ചറിയേണ്ട മനുഷ്യാത്മാവ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും അവന്റെ ക്ഷമയും അവനേകിയ സൗഖ്യവും മരണത്തിൽ നിന്നുള്ള മോചനവും അവനേകുന്ന സ്നേഹവും കരുണയും സംതൃപ്തിയും മറക്കരുതെന്നും അവയെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും തന്റെ ആത്മാവിനോട് കൽപ്പിക്കുന്ന ദാവീദിലെ വിശ്വാസിയെയാണ് സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തോടുള്ള സ്തുതി നാവിൽ മാത്രമല്ല നമ്മുടെ ആത്മാവിലും നിറഞ്ഞു നിൽക്കണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ദാവീദ് ഈ വരികൾ എഴുതുന്നത്. ആത്മാവിന്റെ അകൃത്യങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിലും ദൈവത്താൽ സൗഖ്യം നേടുന്നുണ്ട്. പാപത്തിൽ നിന്നും മോചനം നൽകി രോഗത്തിൽ നിന്നും നാശത്തിന്റെ പാതാളത്തിൽ നിന്നും രക്ഷിച്ച ദൈവം തന്റെ കരുണയാലും സ്നേഹത്താലും നമ്മെ കിരീടം ചാർത്തുകയും പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ അന്തരംഗവും ആത്മാവും ദൈവത്തോടുള്ള നന്ദിയാൽ നിറയണമെന്ന്, ഓർമ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന്, ജീവിതം ആരാധനയായി മാറണമെന്ന് ഈ വാക്യങ്ങളിലൂടെ സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. എഴുതിച്ചേർത്ത വാക്യങ്ങൾ മറന്ന് ജീവിച്ച ദാവീദിനെപ്പോലെ ചിലയവസരങ്ങളിലെങ്കിലും ദൈവം നമുക്കു നൽകിയ രക്ഷയുടെയും സ്നേഹത്തിന്റെയും ദിനങ്ങൾ നാമും മറന്നിട്ടുണ്ടല്ലോ. ദുർബലരായ ജനവും ദൈവത്തിന്റെ വിശ്വസ്തതയും. തന്റെ വ്യക്തിജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹവും കാരുണ്യവും ഇസ്രായേലിനോടും സകല മനുഷ്യരോടും ദൈവം കാണിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിന്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. പീഡിതർക്ക് നീതിയും ന്യായവും പാലിച്ചുകൊടുക്കുന്ന, മോശയ്ക്ക് തന്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തന്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തിക്കൊടുക്കുന്ന കർത്താവാണ് ദൈവം. ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമായ ഒരു ദൈവമാണ് അവിടുന്ന്. അവന്റെ ശാസനവും കോപവും എന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവൻ നമ്മെ ശിക്ഷിക്കുകയോ അകൃത്യങ്ങൾക്കനുസരിച്ച് പകരം വീട്ടുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആകാശത്തോളം ഉന്നതമായ കാരുണ്യമാണ് അവൻ തന്റെ ഭക്തരോട് കാട്ടുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 34-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലും താൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണെന്നും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണെന്നും കർത്താവ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ദാവീദും ഇസ്രായേൽ ജനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം കൂടിയാണ് ഇത്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത കിഴക്കും പടിഞ്ഞാറും പോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയും മക്കളോടെന്ന പോലെ തന്റെ ഭക്തരോട് അലിവുകാട്ടുകയും ചെയ്യുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം. മക്കൾക്കടുത്ത മനോഭാവത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുകയും സ്നേഹത്തോടെ അവനോട് ചേർന്നു നിൽക്കുകയും ചെയ്യേണ്ടവരാണ് നാമെന്ന ബോധ്യം ഈ വാക്യങ്ങൾ പകരുന്നുണ്ട്. തന്റെ സൃഷ്ടിയായ ബലഹീനനായ മനുഷ്യനെ അവനായിരിക്കുന്നതുപോലെ തിരിച്ചറിയുന്നവനാണ് ദൈവമെന്ന്
14 മുതലുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ മണ്ണുകൊണ്ടാണ് മെനഞ്ഞെടുത്തതെന്നും നാം ധൂളിയാണെന്നും പുല്ലുപോലെയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്ന വയലിലെ പൂവിനെപ്പോലെയുമാണ് മനുഷ്യജീവിതമെന്നും ദൈവത്തിനറിയാമെന്ന് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. യേശയ്യാപ്രവാചകനും തന്റെ 40 അധ്യായത്തിൽ മനുഷ്യജീവന്റെ ക്ഷണികതയെക്കുറിച്ച് സമാനമായ വാക്കുകളിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് ബോധ്യമുള്ള ദൈവകരുണയിൽ ശരണം വയ്ക്കുന്ന മനുഷ്യരാകാൻ ഈ വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. താനുമായുള്ള ഉടമ്പടികൾ പാലിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തരുടെമേൽ കർത്താവ് കാരുണ്യം ചൊരിയുമെന്നും അവന്റെ നീതി തലമുറകളോളം നിലനിൽക്കുമെന്നുമുള്ള ഉറപ്പാണ് സങ്കീർത്തകൻ 18 വാക്യം വരെയുള്ള സങ്കീർത്തനത്തിന്റെ ഈ 2 ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നൽകുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തെ സകലരും വാഴ്ത്തുക. സങ്കീർത്തനത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാമത്തേതും 3-ാമത്തേതുമായ ഭാഗത്ത് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വവും അവന്റെ അധികാരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ സകലരെയും, കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവന്റെ ആജ്ഞകൾ അനുസരിക്കുകയും ചെയ്യുന്ന ദൂതരെയും, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസരുടെ വ്യൂഹങ്ങളെയും, കർത്താവിന്റെ അധികാരസീമയിൽപ്പെട്ട സകല സൃഷ്ടികളെയും, തന്റെ തന്നെ ആത്മാവിനെയും ആഹ്വാനം ചെയ്യുന്ന ദാവീദിനെ നമുക്കു കാണാം. സകലരും, സകലതും, സ്രഷ്ടാവും നാഥനുമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിലാണെന്ന ഉദ്ബോധനവും അതുകൊണ്ടുതന്നെ സകലരും അവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്നുമുള്ള ബോധ്യവുമാണ് ഈയൊരു സങ്കീർത്തനത്തിലൂടെ ദാവീദു പകരുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 103-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ തന്റെ ആത്മാവിനോടും ഇസ്രായേൽ ജനതയോടുമെന്നതുപോലെ നമ്മോടും നമ്മുടെ ബലഹീനതകളും നിസ്സാരതയും ഒപ്പം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സ്നേഹവും തിരിച്ചറിയുവാനും സങ്കീർത്തകനും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനും സൃഷ്ടപ്രപഞ്ചത്തിനും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും ആഹ്വാനം ചെയ്യുന്ന ദാവീദിന്റെ ഉദ്ബോധനവും വിളിയും ഹൃദയത്തിൽ സ്വീകരിച്ച് നന്ദിയോടെ ജീവിക്കാം. അളവുകളും പരിധികളുമില്ലാതെ നമ്മെ സ്നേഹിക്കുകയും എളിയവരായിരുന്നിട്ടും നമ്മെ കരുതുകയും പരിപാലിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാം. നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ അവൻ ചൊരിഞ്ഞ കൃപകളും കാരുണ്യവും ക്ഷമയും മറക്കാതെ എന്നും അവനോട് ചേർന്നു നിൽക്കാനും അവനെപ്പോലെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖമുള്ളവരായിരിക്കാനും പരിശ്രമിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്ന സങ്കീർത്തനവാക്യം നമ്മുടെ മനസ്സിലും ഓർത്തുവയ്ക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 103-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പി കെ ഗോപി എഴുതി, ടോമിൻ ജെ തച്ചങ്കരി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. സിംബാബ്വേയിലെ കരീബ തടാകത്തിലുണ്ടായ ദാരുണമായ ഫെറി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥനകൾ നേർന്നും അവരുടെ ബന്ധുമിത്രാദികൾക്ക് അനുശോചനമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ കരീബ ടൗണിൽ നിന്ന് ചലാല മത്സ്യബന്ധന പ്രദേശത്തേക്ക് പോയ ബോട്ടുമറിഞ്ഞ് 18 കുട്ടികളുൾപ്പെടെ 80-ൽപരം ആളുകൾ മരണമടഞ്ഞ സംഭവത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ദുരന്തബാധിതർക്ക് പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയത്. ഈ ദുരിതവാർത്തയിൽ പാപ്പ ദുഃഖിതനാണെന്ന് എഴുതിയ കർദിനാൾ പരോളിൻ, സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ പാപ്പ ദൈവകരുണയ്ക്കു മുന്നിൽ സമർപ്പിക്കുന്നുവെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അനുശോചനമറിയിക്കുന്നുവെന്നും എഴുതി. അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ നടപടികളിലും ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ അധികാരികൾക്കും അടിയന്തര സേവന പ്രവർത്തകർക്കും പരിശുദ്ധ പിതാവ് തന്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തു. കടുത്ത കാറ്റും 40-ൽ വർഷം പഴക്കമുള്ള ഫെറിക്ക് താങ്ങാനാകുന്നതിലപ്പുറം ആളുകളും ഉണ്ടായതിനാലാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിയും ഐക്യദാർഢ്യമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ പ്രകൃതി ദുരന്തത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 135 പേർക്ക് പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ച പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് എന്റെ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പൌലൂസ് ബുദിക്ലേഡനയച്ച ഈ സന്ദേശത്തിലൂടെ ഭൂമികുലുക്കത്തിന്റെ ഇരകൾക്ക് സഹായമെത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സഭാ സാമൂഹിക നേതൃത്വങ്ങൾക്ക് തന്റെ പിന്തുണയും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു. കിഴക്കൻ നൂസ തെങ്കാര പ്രദേശത്തുണ്ടായ ഈ ഭൂകമ്പത്തിൽ ഏതാണ്ട് 13,000-ത്തോളം ആളുകളെങ്കിലും ഭവനരഹിതരായതായും 900-ത്തോളം വീടുകൾ തകർന്നതായും 500-ത്തിനടുത്ത് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. 87 സ്കൂളുകളെയും 18 ആശുപത്രികളെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. സംഭവത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സുമാത്ര ദ്വീപിൽ 6.9 തീവ്രതയുള്ള ഒരു ഭൂമികുലുക്കവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് കത്താനിയയിലേക്ക് മാറ്റിയതിന്റെ 9-ാം ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യബലിയർപ്പണവേളയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നൽകേണ്ടി വന്ന വിശുദ്ധയുടെ ജീവിത മാതൃക ഉയർത്തിക്കാട്ടിയ അദ്ദേഹം, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കത്താനിയയുടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല വിശുദ്ധ അഗതയുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ, വിശുദ്ധരെ ചരിത്ര സ്മാരകങ്ങളായി കാണരുതെന്നും അവരുടെ വിശുദ്ധി ഇന്നും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ജനിപ്പിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചു. രക്തം ചിന്തിയുള്ളത് മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയുള്ള രക്തരഹിത രക്തസാക്ഷിത്വവും വിശ്വാസസാക്ഷ്യമാണെന്ന് കർദിനാൾ പരോളിൻ ഓർമ്മിപ്പിച്ചു. നൂറുകണക്കിന് ജീവനുകളെടുത്ത ശക്തമായ ഭൂകമ്പബാധയുടെ ഇരകൾക്കായി പ്രാർത്ഥനകളുമായി കൊളംബിയയിലെ കത്തോലിക്കാ സഭ. പ്രാദേശിക മിത്രാൻ സമിതിയുടെ ആഹ്വാനമനുസരിച്ച് ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാജ്യത്തെ കത്തോലിക്കാ വിശ്വാസികൾ ദേശീയ പ്രാർത്ഥനാ ദിനമാചരിച്ചു. ഓഗസ്റ്റ് 10 പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ വൻ ഭൂമികുലുക്കത്തിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് 295 പേരെങ്കിലും മരണമടഞ്ഞിരുന്നു. 143 പേരെ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല. ഏതാണ്ട് 54,000 കുടുംബങ്ങളെ ഈ ദുരിതം ബാധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാദേശിക കത്തോലിക്ക സഭയും കാരിത്താ സംഘടനയും സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിമൂന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിമൂന്നാം സങ്കീർത്തനം കൃതജ്ഞതയുടെ ഒരു ഗീതമായും, എന്നാൽ അതേസമയം തന്റെ ശ്രോതാക്കൾക്ക് താക്കീതു നൽകുന്ന ദാവീദിന്റെ വിധികീർത്തനമായും കരുതപ്പെടുന്നു. തനിക്കു ലഭിച്ച നന്മകൾക്കായി ദൈവത്തിനു നന്ദി പറയുന്ന സങ്കീർത്തകൻ തുടർന്ന് ദൈവജനത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കാരുണ്യം വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യന്റെ ബലഹീനതകളും പാപങ്ങളും അതിനേക്കാൾ വലുതായ ദൈവത്തിന്റെ കാരുണ്യവും ഒക്കെ ഇതിൽ ഇതിവൃത്തമാകുന്നുണ്ട്. ദൈവദൂതരെയും കർത്താവിന്റെ ദാസരെയും സൃഷ്ടികളേവരെയും തന്റെ ആത്മാവിനെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ ഗീതം അവസാനിപ്പിക്കുന്നത്. താൻ തിരഞ്ഞെടുത്തവരുടെ എല്ലാ കുറവുകളിലും വീഴ്ചകളിലും അവരോട് വിശ്വസ്തത കൈവെടിയാത്ത, അവരെ തന്നോട് ചേർത്തു നിർത്തുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റേത്. ഈ സ്നേഹം തിരിച്ചറിയാനും അവനോട് ചേർന്നു നിൽക്കാനുമുള്ള ഒരു വിളിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. സ്വന്തം ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്താനാകുന്ന ഏതൊരു മനുഷ്യനും തന്നിൽ തന്നെ കണ്ടെത്താനാവുന്ന ചില രംഗങ്ങളാണ് ഈ സങ്കീർത്തനവരികളിൽ ദാവീദ് എഴുതിവെക്കുന്നത്. ദൈവസ്നേഹവും കരുണയും തിരിച്ചറിയേണ്ട മനുഷ്യാത്മാവ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും അവന്റെ ക്ഷമയും അവനേകിയ സൗഖ്യവും മരണത്തിൽ നിന്നുള്ള മോചനവും അവനേകുന്ന സ്നേഹവും കരുണയും സംതൃപ്തിയും മറക്കരുതെന്നും അവയെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും തന്റെ ആത്മാവിനോട് കൽപ്പിക്കുന്ന ദാവീദിലെ വിശ്വാസിയെയാണ് സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തോടുള്ള സ്തുതി നാവിൽ മാത്രമല്ല നമ്മുടെ ആത്മാവിലും നിറഞ്ഞു നിൽക്കണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ദാവീദ് ഈ വരികൾ എഴുതുന്നത്. ആത്മാവിന്റെ അകൃത്യങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിലും ദൈവത്താൽ സൗഖ്യം നേടുന്നുണ്ട്. പാപത്തിൽ നിന്നും മോചനം നൽകി രോഗത്തിൽ നിന്നും നാശത്തിന്റെ പാതാളത്തിൽ നിന്നും രക്ഷിച്ച ദൈവം തന്റെ കരുണയാലും സ്നേഹത്താലും നമ്മെ കിരീടം ചാർത്തുകയും പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ അന്തരംഗവും ആത്മാവും ദൈവത്തോടുള്ള നന്ദിയാൽ നിറയണമെന്ന്, ഓർമ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന്, ജീവിതം ആരാധനയായി മാറണമെന്ന് ഈ വാക്യങ്ങളിലൂടെ സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. എഴുതിച്ചേർത്ത വാക്യങ്ങൾ മറന്ന് ജീവിച്ച ദാവീദിനെപ്പോലെ ചിലയവസരങ്ങളിലെങ്കിലും ദൈവം നമുക്കു നൽകിയ രക്ഷയുടെയും സ്നേഹത്തിന്റെയും ദിനങ്ങൾ നാമും മറന്നിട്ടുണ്ടല്ലോ. ദുർബലരായ ജനവും ദൈവത്തിന്റെ വിശ്വസ്തതയും. തന്റെ വ്യക്തിജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹവും കാരുണ്യവും ഇസ്രായേലിനോടും സകല മനുഷ്യരോടും ദൈവം കാണിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിന്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. പീഡിതർക്ക് നീതിയും ന്യായവും പാലിച്ചുകൊടുക്കുന്ന, മോശയ്ക്ക് തന്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തന്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തി കൊടുക്കുന്ന കർത്താവാണ് ദൈവം. ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമായ ഒരു ദൈവമാണ് അവിടുന്ന്. അവന്റെ ശാസനവും കോപവും എന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവൻ നമ്മെ ശിക്ഷിക്കുകയോ അകൃത്യങ്ങൾക്കനുസരിച്ച് പകരം വീട്ടുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആകാശത്തോളം ഉന്നതമായ കാരുണ്യമാണ് അവൻ തന്റെ ഭക്തരോട് കാട്ടുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 34-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലും താൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണെന്നും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണെന്നും കർത്താവ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ദാവീദും ഇസ്രായേൽ ജനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം കൂടിയാണ് ഇത്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത കിഴക്കും പടിഞ്ഞാറും പോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയും മക്കളോടെന്ന പോലെ തന്റെ ഭക്തരോട് അലിവുകാട്ടുകയും ചെയ്യുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം. മക്കൾക്കടുത്ത മനോഭാവത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുകയും സ്നേഹത്തോടെ അവനോട് ചേർന്നു നിൽക്കുകയും ചെയ്യേണ്ടവരാണ് നാമെന്ന ബോധ്യം ഈ വാക്യങ്ങൾ പകരുന്നുണ്ട്. തന്റെ സൃഷ്ടിയായ ബലഹീനനായ മനുഷ്യനെ അവനായിരിക്കുന്നതുപോലെ തിരിച്ചറിയുന്നവനാണ് ദൈവമെന്ന്
14 മുതലുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ മണ്ണുകൊണ്ടാണ് മെനഞ്ഞെടുത്തതെന്നും നാം ധൂളിയാണെന്നും പുല്ലുപോലെയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്ന വയലിലെ പൂവിനെപ്പോലെയുമാണ് മനുഷ്യജീവിതമെന്നും ദൈവത്തിനറിയാമെന്ന് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. യേശയ്യ പ്രവാചകനും തന്റെ 40 അധ്യായത്തിൽ മനുഷ്യജീവന്റെ ക്ഷണികതയെക്കുറിച്ച് സമാനമായ വാക്കുകളിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് ബോധ്യമുള്ള ദൈവകരുണയിൽ ശരണം വയ്ക്കുന്ന മനുഷ്യരാകാൻ ഈ വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. താനുമായുള്ള ഉടമ്പടികൾ പാലിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തരുടെമേൽ കർത്താവ് കാരുണ്യം ചൊരിയുമെന്നും അവന്റെ നീതി തലമുറകളോളം നിലനിൽക്കുമെന്നുമുള്ള ഉറപ്പാണ് സങ്കീർത്തകൻ 18 വാക്യം വരെയുള്ള സങ്കീർത്തനത്തിന്റെ ഈ 2 ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നൽകുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തെ സകലരും വാഴ്ത്തുക. സങ്കീർത്തനത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്ത് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വവും അവന്റെ അധികാരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ സകലരെയും, കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവന്റെ ആജ്ഞകൾ അനുസരിക്കുകയും ചെയ്യുന്ന ദൂതരെയും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസരുടെ വ്യൂഹങ്ങളെയും കർത്താവിന്റെ അധികാരസീമയിൽപ്പെട്ട സകല സൃഷ്ടികളെയും തന്റെ തന്നെ ആത്മാവിനെയും ആഹ്വാനം ചെയ്യുന്ന ദാവീദിനെ നമുക്കു കാണാം. സകലരും, സകലതും, സ്രഷ്ടാവും നാഥനുമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിലാണെന്ന ഉദ്ബോധനവും അതുകൊണ്ടുതന്നെ സകലരും അവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്നുമുള്ള ബോധ്യവുമാണ് ഈയൊരു സങ്കീർത്തനത്തിലൂടെ ദാവീദ് പകരുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 103-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ തന്റെ ആത്മാവിനോടും ഇസ്രായേൽ ജനതയോടുമെന്നതുപോലെ നമ്മോടും നമ്മുടെ ബലഹീനതകളും നിസ്സാരതയും ഒപ്പം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സ്നേഹവും തിരിച്ചറിയുവാനും സങ്കീർത്തകനും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനും സൃഷ്ടപ്രപഞ്ചത്തിനും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും ആഹ്വാനം ചെയ്യുന്ന ദാവീദിന്റെ ഉദ്ബോധനവും വിളിയും ഹൃദയത്തിൽ സ്വീകരിച്ച് നന്ദിയോടെ ജീവിക്കാം. അളവുകളും പരിധികളുമില്ലാതെ നമ്മെ സ്നേഹിക്കുകയും എളിയവരായിരുന്നിട്ടും നമ്മെ കരുതുകയും പരിപാലിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാം. നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ അവൻ ചൊരിഞ്ഞ കൃപകളും കാരുണ്യവും ക്ഷമയും മറക്കാതെ എന്നും അവനോട് ചേർന്നു നിൽക്കാനും അവനെപ്പോലെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖമുള്ളവരായിരിക്കാനും പരിശ്രമിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്ന സങ്കീർത്തനവാക്യം നമ്മുടെ മനസ്സിലും ഓർത്തുവയ്ക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 103-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പി കെ ഗോപി എഴുതി, ടോമിൻ ജെ തച്ചങ്കരി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്.